0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ തുറവൂർ ആർ നാരായണ പണിക്കരുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. തവിൽ ജി പ്രഭാകര പണിക്കർ. ആദ്യം നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പരാകേല സരസ്വതി എന്ന കൃതി കേൾക്കാം. രൂപകതാളം തിരുപ്പതി നാരായണസ്വാമി രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Nagaswaram recital by Thuravoor R. Narayana Panikkar. He is accompanied on the tavil by G. Prabhakara Panikkar. He begins his Nagaswaram recital with a composition of Tirupadi Narayana Swami, Parakela Saraswati, in the rag Natakurunji, set to Rupakathal.

0: ഇനി ജയന്തസേനാരാഗത്തിൽ വിനതാ സുതവാഹന എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് നാഗസ്വരം റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, വിനതാ സുതവാഹന. ഇൻ ദ രാഗ് ജയന്തസേന, സെറ്റ് 2.

0: രാഗം 24-7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തുറവൂർ ആർ നാരായണ പണിക്കർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. തവിൽ ജി പ്രഭാകര പണിക്കർ. അടുത്തതായി ഹേമവതി രാഗത്തിൽ ശ്രീകാന്തിമതിം എന്ന കൃതി കേൾക്കാം. ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Nagaswaram recital by Thiruvoor R Narayana Panikkar. He is accompanied on the tawal by G Prabhakara Panikkar. Next is a composition of Muthuswami Deekshithar, Shri Kanthimadim, in the rag Hemavadi, set to Aditaal.

0: ഇനി പിബരേ രാമരസം എന്ന കൃതികൾക്കാം. രാഗം ആഹിർ ഭൈരവ്, ആദിതാളം സദാശിവ ബ്രഹ്മേന്ദ്രർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ഓഫ് സദാശിവ ബ്രഹ്മേന്ദർ, പിബരേ രാമരസം. ഇന്ന് രാഗ് ആഹിർ ഭൈരവ്, സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി ധനാശ്രീ രാഗത്തിൽ തില്ലാന കേൾക്കാം. ആദിതാളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
1: തുറവൂർ ആർ നാരായണ പണിക്കർ കൺക്ലൂഡ്സ് ഇസ് നാഗസ്വരം റിസൈറ്റൽ വിത്ത് എ തില്ലാന ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ ഇൻ ദ രാഗ് ധനാശ്രീ സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് തുറവൂർ ആർ നാരായണ പണിക്കരുടെ നാഗസ്വരക്കച്ചേരി, തവിൽ ജി പ്രഭാകര പണിക്കർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു നാഗസ്വരം റെസൈറ്റൽ ബൈ തുറവൂർ ആർ നാരായണ പണിക്കർ. Accompanying artist was G. Prabhakara Panikkar on the tabal. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി കെ രംഗാചാരി അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി, മൃദംഗം പാലക്കാട് ആർ രഘു. ആദ്യം നാദസുധാരസ എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, രൂപകതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by T.K. Rengachari. He is accompanied on the violin by Chalakudi N.S. Narayanaswamy and on the mridangam by Palakkad R. Raghu. He begins his Carnatic Classical Music Concert with a composition of Saint Thyagaraja, Nada Sudharasa, in the rag Arabhi, set to Rupakathal. Nada Sudharasa.

0: ഇനി പരമാത്മുടു എന്ന കൃതി കേൾക്കാം. രാഗം വാഗധീശ്വരി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, പരമാത്മുടു. ഇൻ ദി രാഗ് വാഗധീശ്വരി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി ഏതുകുല കാംബോജി രാഗത്തിൽ ഏതാ ഉന്നറ എന്ന കൃതി കേൾക്കാം. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ, ഏതാ ഉന്നറ ഇൻ ദ രാഗ് ഏതുകുല കാംബോജി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി ചെഞ്ചുരുട്ടി രാഗത്തിൽ ആദ്യ താളത്തിലുള്ള തില്ലാന കേൾക്കാം, വീണ ശേഷണ്ണ രചിച്ചത്.
1: ടി കെ രംഗാചാരി കൺക്ലൂഡ്സ് ഇസ് കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് വിത്ത് എ തില്ലാന ഓഫ് വീണ ശേഷണ്ണ ഇൻ ദ രാഗ് ചെഞ്ചുരുട്ടി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ടി കെ രംഗാചാരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി. മൃദംഗം പാലക്കാട് ആർ രഘു. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ ടി കെ രംഗാചാരി. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി ഓൺ ദ വയലിൻ ആൻഡ് പാലക്കാട് ആർ രഘു ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH. Anytime, Indian music.

ഇനി ഹിമാദ്രി സുദേ, ശ്യാമാശാസ്ത്രി സാഹിത്യം, കല്യാണി രാഗം, രൂപകതാളം. ലിസൺ നൗ ടു ഹിമാദ്രി സുദേ, കമ്പോസ്ഡ് ബൈ ശ്യാമാശാസ്ത്രി ഇൻ രാഗ് കല്യാണി, സെറ്റ് ടു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by M.S. Jayakumar on violin and K. Jayakrishnan on mridangam. Manasayadulo, Malayamarudaragam, Rupakathalam, Tyagarajakriti. First item of this concert is in Raga Malayamaruda, set to Rupakathala, composed by Tyagaraja. Manasayadulo.

ആടമൂടി ചാരുകേശിരാഗം ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. ഇൻ രാഗ ചാരുകേശി സെറ്റു ആദിതാള ആടമൂടി.

മാമവസദാ വരദേ നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. മാമവസദാ വരദേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനുച്ച കോനേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനുച്ച കോനേരിമംഗലം. ഹീസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സതതം താവക ഖരഹരപ്രിയരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് സതതം താവക ഇൻ രാഗ ഖരഹരപ്രിയ സെറ്റു ആദിതാള composed by Swati Thirunal.

വിഹരമാനസ, കാപ്പിരാഗം, മിശ്രചാപ്പുതാളം, സ്വാതി തിരുനാൾ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസ ഇൻ രാഗ കാപ്പി, സെറ്റ് ടു മിശ്രചാപ്പുതാള, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: ബിനു ചാക്കോ നേര്യമംഗലം പാടിയ കൃതികളാണ് നിങ്ങൾ കേട്ടത്. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹി വാസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.